അമ്മയ്ക്കും അമ്മയ്ക്കും എല്ലാം അവൻ തോമേ എമ്മേ പുറം ഉറപ്പത് എല്ലൈ ഉടയാനും